0: നമ്മുടെ തള്ളുമിനാൽ സുഖമാണ് കണ്ണൂറോ പരിപൂർണ സ്വത്തോടെ കൂടി അപ്പാനെ പാരാട്ടിവിനാണ് കുടുംബത്തെ കൂടി എങ്ങനെ ആശീർവദിക്കാണ്. അതുപോലെ ക്ഷമയാപ്രദക്ഷോഭിക്കും സൗരത്തൊടുങ്ങാണ്ട് തൊടുങ്ങ ഉയർത്തിങ്ങാണ്ട് കുടുംബത്തെ ഇറച്ചുകൂടെ കൊണ്ടുപോകാൻ നമ്മുടെ വല്ലമ്മയെ ഉണർത്തിനട്ടുമില്ല അത്ഭുതം നട്ടക്കെട്ടുമെന്ന് യേശുവിനാമത്തെ ചെവിക്കുവാൻ. ഇനി ഞാനെല്ലാം കാല സൂഴ്നിലയെ ബാധിക്കപ്പെട്ട് ബലവീനത്തോടെ ഇരിക്കുന്നവളോ അവൾക്കെല്ലാം അവിടെ ബലൻ പൂർണ്ണം വിളങ്ങുവതാ അവളുടെ വാർത്ത അന്നപൂർവമാണ് വ്യാധി ബലവീനത്തിൽ നിന്ന് ഉന്നതല യേശുവിനാമത്തെ ചെവിക്കു. അപ്പാ നിങ്ങൾ പുസ്തക പ്രകൃപിക്കാൻ എന്റെ ശ്രദ്ധ യേശുവിനാമത്തിൽ എല്ലാവറ്റിയും ഒപ്പുകൊടുക്കണം. സമാധത്തോട് പടുത്തുകൊണ്ടിരവരെ സുഖമായി തങ്കപ്പണി വീരൻ സ്വന്തം വാർത്തിക്കണം. അവിടെയാകെ നിങ്ങളെ തങ്കപ്പണി അലയത്തിനും ശ്രീയത്ത് വളരെ ആയത്തപ്പെടുത്തും. യേശുവിനാമത്തിൽ എല്ലാവറ്റിയും ഒപ്പുകൊടുത്തും അൻപി ശ്രദ്ധിച്ച വിക്രം ജീവത്തേക്കാളും ജീവനുള്ള നല്ല താപ്പനി. ആമീൻ ആമീൻ ആമീൻ. നന്ദി നന്ദി നന്ദി നന്ദി.
1: Praise the Lord, sister. Praise the Lord. Amen. Amen. Praise the Lord.

എന്റെ ദേവൻ എല്ലാളും സുഖം തരുവീരേ. നെരുക്കത്തിലേക്ക് അത്തരയെ നോക്കി കൂപ്പിട്ടേൻ, എന്നെ വിശാലത്തിൽ കൊണ്ടുവന്ന് മീട്ടിക്കൊണ്ടാരേ. നെരുക്കത്തിലേക്ക് അത്തരയെ നോക്കി കൂപ്പിട്ടേൻ, എന്നെ വിശാലത്തിൽ കൊണ്ടുവന്ന് മീട്ടിക്കൊണ്ടാരേ. എൻ പക്ഷത്തിൽ കത്തരിപ്പതിനാലേ ഒരുപോതും നാൻ അസയ്ക്കപ്പെടുവതില്ലയേ. എൻ പക്ഷത്തിൽ കത്തരിപ്പതിനാലേ ഒരുപോതും നാൻ അസയ്ക്കപ്പെടുവതില്ലയേ. ജഗോവൈരേ എന്ന ദേവൻ തേവൈകാവും സന്ധിപ്പീരേ. ജഗോവരാമ എന്ന ദേവൻ എന്നാളും സുഖം തരുവീരേ. മണ്ണാന എന്നെ മനുഷ്യനായി മാറ്റിന് മണ്ണൻ നീര. മയമാലമാന മനുഷ്യരെ മകളാക മാറ്റി നീങ്க. மண்ணான என்னை மனுஷனாய் மாத்தின மன்னன் நீங்க. மாய்மாலமான மனுஷனை மகனாக மாத்தி நீங்க. என்னை அழகுபடுத்தும் தெய்வம் நீங்க தானப்பா, அன்போடு ஆராதிப்பேன். என்னை மகிமைப்படுத்தும் தெய்வம் நீங்க தானப்பா, மனசார மகிமைப்படுத்துறேன். என்னை அழகுபடுத்தும் தெய்வம் நீங்க தானப்பா, அன்போடு ஆராதிப்பேன். ஒழுங்கினம் நிறைந்த என் வாழ்க்கையை ஒளிமயமாக மாத்தினேன்.